0: 416-504-2365. 416-804-2365. അജിന്തന്‍ തവരാജ.
1: അരസ അംഗീകാരത്തോട് അടക്ക സേവൈ ജീവ ജ്വല്ലേഴ്സ്.
2: 22 കാരറ്റ് 1 ഗ്രാം നഗയ്ക്ക് 100 ലിരുന്ന് $150 വരെയും 22 കാരറ്റ് 1 പൗൺ നഗ അടക്ക് 1000 ലിരുന്ന് $1,800 വരെ കൊടുക്കണം.
1: വട്ടി വെറും 1.5 വീതത്തിലിരുന്ന്
2: ദുബായ് സിംഗപ്പൂർ 22 കാരറ്റ് തങ്ക നഗകളെ നിങ്ങൾ അങ്ങ് മലയ വിലയിലേ വാങ്ങലാം.
3: പഴയ പുതിയ തങ്ക നഗ അതിയ വിലയിൽ വിൽക്കലാം എന്ന്
2: മിഡിൽ ഫീൽഡ് ആൻഡ് ഫിഞ്ച് ജി ടി എസ് സ്ക്വയർ മോളിൽ ജീവ ജ്വല്ലേഴ്സ്.
1: 416-834-2266.
4: Everything okay? No problem, Dijinam.
3: Bar glamu closing da, tadikiran adik.
5: The customer you're trying to reach is not available.
6: Prithi Selvam, first and second mortgage, refinance, first home buyers, debt consolidation. Adhika vatti selutthi kundurukkundirukkala. Ungal mortgage gilai vangikku maattavum. Call Prithi Selvam, 416-268-0155. 416-268-0155. 0155.
4: Last minute left. Closing day, the brothers. Chill at the dang, Jack.
3: Chill at the dad. Silvum.
4: Cherry, cherry.
6: Tirukkural. Eeradiyal. Ulagilandha. Deiva Pulavanin. Kural Ketpom.
7: Adhikaram 39. Irai Marchi. Murai Seidha Kaappaattum Mannavan. மக்கட்கு இறையென்று வைக்கப்படும். முறை செய்து காப்பாற்றும் மன்னவன் மக்கட்கு இறையென்று வைக்கப்படும். நீதி தவறாமல் ஆட்சி செய்து தன் மக்களை கண்ணும் கருத்துமாக காக்கும் ஒரு தலைவன் அந்த மக்களுக்கு தலைவன் மட்டுமல்ல அவன் நடமாடும் தெய்வமாகவே மதிக்கப்படுவான். முறையான ஆட்சியே இறைத்தன்மை மிக்கது.